പ്രേക്ഷകരാ അവർ സമൂഹത്തിൽ. എനിക്ക് നിത്യ മഹിഴ്ചി പേരിൻ ബഹുണ്ട് അവർ സമൂഹത്തിലെ കാത്തിരുങ്ങ കത്തർ നിശ്ചയം കാര്യങ്ങളെ വായിക്കുക ചെയ്യുക.